കോളിമൊറക്കൊത്തി പോപ്പത് കണ്ട് താലിലില്ലേലാ. മല്ലക്കോളി കൂവ് മാലൊക്കു തുള്ളോ താലിലില്ലേലാ. പോടക്കോളി കൂവ് കണ്ണാരെ കണ്ട് താലിലില്ലേലാ. ആണുപടെ പോപ്പ് മാലൊക്കു തുള്ളോ താലിലില്ലേലാ. പൊങ്കപ്പടെ പോപ്പ് കണ്ണാരെ കണ്ട് താലിലില്ലേലാ. ചോമക്കനെ